0: വിൻസെന്റ് നമ്മള് പോയിട്ടാമ്പാ. നീ വിൻസെന്റ് ആണ്, പോയി പാര്.
1: பாருங்க.